നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ മൂന്നാം ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ

0: ഔദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
1: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈൻഡെ ഹിച്ലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, ഐടി തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പിഎം കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പിഎം കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ, കരുത്തുറ്റ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതനാശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ ഒടിആർ വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ബത്ത് അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് 5,500 രൂപ പ്രത്യേക ഉത്സവ ബത്തയായി അനുവദിച്ചത്. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാക ജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340 ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPC കളുടെ ആഭിമുഖ്യത്തിൽ 170 കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
1: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24 വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ VT സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീരസംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും, വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോവിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷു സിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനം വകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഖണ്ഡ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും.

0: ചേട്ടാ, കഴുത്ത് പൊക്കി പിടിച്ച് ഗമേ പോകുന്ന ഒരു സാറുണ്ടല്ലോ,
1: ലേബർ ഓഫീസിലെ മണിയൻ സാറ്.
0: അയാള് ഫോണിൽ ചേട്ടനെ വിളിച്ചായിരുന്നു. ഞാൻ ഫോണെടുത്ത് ആരാന്ന് ചോദിച്ചപ്പം അമ്മാവൻ എവിടെ പോയെന്ന് ചോദിച്ചു. ചോദ്യം കേട്ടാൽ ഏതാണ്ട് വലിയ പോലീസ് ഓഫീസറാണെന്ന്
1: തോന്നുന്നു.
0: പാലിന് പോയെന്ന് ഞാൻ പറഞ്ഞു. തട്ടടിക്കാരൻ രാജേന്ദ്രനെ പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അയാളെ പറച്ചില് കേട്ടാലേ നമ്മൾ അയാളെ വേലക്കാരനാണെന്ന് തോന്നും.
1: വേലക്കാരോട് ധിക്കാരോട്ട് സംസാരിച്ച വിവരം അറിയും. രാജേന്ദ്രനെ പറഞ്ഞു വിടാമെന്ന് താൻ ഏറ്റോ?
0: ഞാനൊന്നും പറഞ്ഞില്ല. വലിയ ഉദ്യോഗമുള്ളവർ ആരൊക്കെ ആരെയൊക്കെ തിരക്കി ഈ കടയിൽ വരുന്നു. അവരൊക്കെ എന്ത് സ്നേഹത്തോടെയും മര്യാദത്തോടെയും വർത്താനം പറയുന്നത്.
1: അർഹതയില്ലാതെ കിട്ടിയ ജോലിയല്ലയോ അതിന്റെ പൊങ്ങല.
0: രാജേന്ദ്രനെ കണ്ടാലും നമ്മൾ പറഞ്ഞു വിടരുത്.
1: ആ പണിയേ ഇല്ല.
0: ഈ പൊങ്ങിയടിപ്പൂണക്കേ ചേട്ടൻ നമ്പർ എങ്ങനെ കിട്ടി?
1: ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ നമ്പർ സംഘടിപ്പിക്കാനാണോ പാട്? ഹലോ, അതെ, ആ എനിക്ക് ആ പണിയല്ല, വേണമെങ്കിൽ പോയി തിരക്ക്.
0: എന്തുവാ ചോദിച്ചത്?
1: രാജേന്ദ്രനെ തിരക്കി വന്നു.
0: എനിക്ക് ചേട്ടന്റെ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു.
1: ഇനി മേലാലയാൾ വിളിക്കത്തില്ല.
0: അയാൾ ഇതിലെ പോന്നത് കണ്ടാലേ ഭൂമിയുടെ താക്കോലും മുഴുവൻ അയാളുടെ കീശയിലാണെന്ന ഭാവത്തിലാ പോക്ക്.
1: അവന്റെ അച്ഛൻ സർവീസ് ഇരുന്ന് ചത്തില്ലായിരുന്നെങ്കിൽ അവൻ തേരാ പാരാ കിഴക്ക് പടിഞ്ഞാറ് നടന്നേന്.
0: പ്രായത്തെ ബഹുമാനിക്കണ്ടായോ, ഉള്ളഹങ്കാരി.
1: എടാ ബാല, എന്തു വേണം ഞങ്ങൾ ഈ കേക്കുന്ന? ഒക്കെ
0: നിന്റെ സ്വന്തം ചിറ്റപ്പനായിട്ടും നീ എന്താ ഇത്തരം പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കാത്തത്?
2: അമ്മാവി, എന്റെ സ്വന്തം ചിറ്റപ്പനൊക്കെ തന്നെ അദ്ദേഹം. അതൊക്കെ ശരിയാ, വഴിക്കാണം വെച്ച് കണ്ടാ പോലും എന്നെ മേപ്പടിയാ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചോദിച്ചാ തന്നെ ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് പൊക്കളയും.
0: ഓ, ചിറ്റപ്പന് പറ്റിയ ഒരു ഭാര്യയും.
2: സത്യമോ അമ്മാവി?
0: ഷുഗർ പൂർണ്ണമായി മാറുവെന്ന മരുന്ന് നെടുമങ്ങാട്ടുണ്ടെന്ന് ആരാ ഈ പ്രഭാകരൻ പുണ്ണയോട് പറഞ്ഞു കൊടുത്തത്?
2: ഈ ചോദ്യം നാട്ടുകാരെല്ലാം എന്നോട് മാറിയും തിരിഞ്ഞും ചോദിക്കുക. ഞാനെന്തോ പറയാനാ?
1: ഈ അടുത്ത കാലത്തായിട്ട് എന്റെ ചിറ്റപ്പൻ കേറി അങ്ങ് തടിച്ചായിരുന്നു കേട്ടോ.
0: അത് ഞാനും ശ്രദ്ധിച്ചു. ഒന്ന് രണ്ട് ദിവസം ഭാര്യയും ഭർത്താവും കൂടെ നടക്കാൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല.
2: അമ്മാവി, അവര് ദിവസങ്ങളിൽ ചിറ്റപ്പൻ പറമ്പിൽ വെട്ടും കളയൊക്കെയാ.
1: അത് നല്ലതാ, ശരീരം വേർക്കട്ടെ.
2: അങ്ങനെ ഒരു ദിവസം മൺവെട്ടി കാലയെ കൊണ്ട് മുറിഞ്ഞു, എന്നിട്ട് ആശുപത്രി പോയില്ല.
0: കൊള്ള, മിടുക്കരാ.
2: വിരല് പഴുക്കാൻ തുടങ്ങിയപ്പോ പോയി. അങ്ങനെ പരിശോധിച്ചപ്പോഴാ ഷുഗർ കൂടുതലാന്ന് പറഞ്ഞത്. അവിടുന്ന് മരുന്ന് കൊടുത്തു വിട്ട് മുറിവൊക്കെ ഉണങ്ങി.
1: പിന്നെ ഷുഗറിന്റെ മരുന്ന് തുടർന്ന് കഴിച്ചോ?
2: ഇല്ല, മരുന്ന് കഴിക്കുക, ആശുപത്രി പോവുക, ഇതൊക്കെ അവർക്ക് നാണക്കേടുള്ള കാര്യമില്ലയോ അമ്മാവാ. പനി വന്നാ പോലും തീരെ നിവൃത്തിയില്ലാതായ ദൂരെ എവിടെങ്കിലും ആശുപത്രി പോവും.
1: ലിവർ വീങ്ങി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോഴും ആരും അറിഞ്ഞില്ലല്ലോ.
2: ഒരു ദിവസം കുഞ്ഞമ്മയുടെ ഓഫീസിൽ ആരാണ്ടിരുന്ന് പറഞ്ഞ് നെടുമങ്ങാട് അങ്ങോട്ട് പച്ചമരുന്ന് കൊടുക്കുന്നുണ്ടെന്ന്. നാല് ബോട്ടിൽ കഴിച്ച പിന്നെ ജീവിതത്തിൽ വരുത്തില്ലെന്ന്.
0: അത് കേട്ടപ്പോഴേ കുഞ്ഞമ്മ ചാടി വീണ് കാണും.
2: നെടുമങ്ങാട്ടെ വൈദ്യന്റെ മേൽവിലാസം മേടിച്ചിട്ട് ചിറ്റപ്പനുമായിട്ട് നെടുമങ്ങാട് പോയി. മൂന്ന് ബോട്ടിൽ വാങ്ങി. 200 ഗ്രാമിന്റെ ബോട്ടിലിനേ 950 രൂപ.
0: കാശും വണ്ടിക്കൂലിയും പോയാലും നാട്ടുകാരെ അറിയത്തില്ലല്ലോ.
2: ആദ്യത്തെ ബോട്ടിൽ കഴിച്ചപ്പോ തന്നെ ചിറ്റപ്പൻ കേറി അങ്ങ് വീർത്ത്.
0: പദ്യം വല്ലതും ഉണ്ടായിരുന്നോ?
2: അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത് ചിറ്റപ്പന്റെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ എന്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴാ.
0: അതിനിടയ്ക്ക് രണ്ട് ബോട്ടിൽ രേഖയോ അകത്താക്കിയോ?
2: ചെന്ന് കാണും. അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചിറ്റപ്പൻ ഛർദ്ദിച്ച്. അന്നേരം കുഞ്ഞമ്മ പറയാ, തണുപ്പടിച്ചതിന്റെ ആയിരിക്കും.
1: കൊള്ളാം, നല്ല കണ്ടുപിടുത്തം.
2: കുറച്ചേരം കഴിഞ്ഞപ്പോ രക്തവും ഛർദ്ദിച്ച്.
0: അത് ചൂടിന്റെ ആണെന്ന് കുഞ്ഞമ്മ പറഞ്ഞോ?
2: അന്ന് രാത്രി തന്നെ ആശുപത്രിയിലായതാ. പരിശോധനയൊക്കെ നടത്തി. അവസാനം മെഡിക്കൽ കോളേജിലെത്തി. ലിവറിന് വീക്കം.
1: വിദ്യാഭ്യാസമുള്ള രണ്ട് ദമ്പതികളുടെ ആരോഗ്യ പരിപാലനം പാലനവരായിട്ടുണ്ട്.
2: ഇപ്പോഴും ചിറ്റപ്പനെ കാണാൻ ആരെങ്കിലും ചെല്ലുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമല്ല. വിദേശത്തുള്ള മക്കളെ ഒന്നും കാര്യങ്ങൾ അറിയിച്ചില്ല, പക്ഷേ അവരറിഞ്ഞ്. മൂത്തവൻ വന്നിട്ട് നെടുമങ്ങാട്ടെ പച്ചമരുന്നിന്റെ ടിന്നൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു.
1: ലിവർ സംബന്ധമായ രോഗങ്ങൾ പൂർണ്ണമായും മാറാൻ ദൂരെ എവിടെയെങ്കിലും പച്ചമരുന്നുണ്ടോന്ന് അറിഞ്ഞാൽ ഇനിയും പോവും.
0: ചെളി പറ്റിയത് മറയ്ക്കാനായി ചാണകത്തിൽ ഒളിച്ചിരിക്കും ബുദ്ധിശൂന്യർ.

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 21 നമ്മളിങ്ങനെ എത്തിയേക്കുമ്പോഴത്തേക്ക് ദാണ്ട ഓണമൊക്കെ ഇങ്ങ് അടുക്കാറായി. ഓണത്തിന്റെ ഓരോ ആഘോഷങ്ങളും കാര്യങ്ങളും കോളേജ് പരിപാടികളും അല്ലാതെ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ തകർത്ത് ഓണപ്പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം വൈകുന്നേരങ്ങളിൽ എല്ലാവരും പോകുമ്പോഴും രാവിലെ എല്ലാവരും ഓഫീസിൽ പോകാനാണെങ്കിലും വൈകുന്നേരം എല്ലാവരും തിരിച്ചു വിട്ട് വീട്ടിലേക്ക് വരാനാണെങ്കിലും എല്ലാവരും തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്താനൊക്കെയുള്ള ഒരു വെപ്രാളത്തിലും രാവിലെ പോകുന്നവരൊക്കെ ഓഫീസിലേക്കൊക്കെ പോകാനുള്ള വെപ്രാളത്തിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഓണം പ്രമാണിച്ച് നല്ല തിരക്കുകളൊക്കെ ഉണ്ട് റോഡിൽ. അപ്പം എല്ലാവരും വളരെ സൂക്ഷിച്ചു വേണം എല്ലാവരും വണ്ടിയൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കാനും പോകാനും വരാനും ഒക്കെ. കാരണം ഒരുപാട് പേര് നിങ്ങളെ കാത്ത് വീടുകളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം പോകാനും വരാനും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഭയങ്കര ഓണപ്പാച്ചിലും ഇനി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഉത്രാടപ്പാച്ചിലാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും കുറച്ചൊന്ന് പതുക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും കുറച്ചൊന്ന് പതുക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ താമസിച്ചാലും ഒന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ ആവട്ടെ താമസിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 21 നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസ് ഡേ ആണ്. സീനിയർ സിറ്റിസൺസ് ഡേ ആണ്, അതായത് മുതിർന്ന പൗരന്മാരുടെയും അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ മുതിർന്ന ആളുകളെ പറ്റിയിട്ട് വേണം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ആയിട്ടിങ്ങനെ അന്യം നിന്ന് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓണാട്ടുകര പാസഞ്ചറിൽ നമ്മൾ സംസാരിച്ചത് കരുവാറ്റയിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ ഈ മുതിർന്ന പൗരന്മാർക്കൊക്കെ കൊടുക്കേണ്ട പരിഗണനകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ഈ വൃദ്ധസദനങ്ങൾ പോലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വർദ്ധിച്ച് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് വീടുകളിൽ അല്ലെങ്കിൽ അവര് വളർന്ന് അല്ലെങ്കിൽ അവര് ഒരു സമയത്ത് എത്തി നമുക്ക് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവരെത്രത്തോളം പരിപാലിക്കപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം അവർ പരിഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ചില ആളുകളുണ്ട് തനിയെ വീട് വിട്ടിറങ്ങി നമ്മുടെ ഈ ഗാന്ധി ഭവനിലും അല്ലെങ്കിൽ ശാന്തിനിലയൊക്കെ പോലുള്ള ഭാഗങ്ങളിലേക്ക് ചെന്ന് കയറുന്നു, എന്തുകൊണ്ട് അങ്ങനെയും ചെന്ന് കയറുന്നു എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഡിബേറ്റ് കാണാനായിട്ടിടയായി ശ്രീകണ്ഠൻ നായരുടെ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അതിലൊരു അമ്മ പറയുന്നുണ്ട് അവർക്ക് 2 ആൺമക്കളാണ്, പക്ഷേ അവർക്ക് അത് നോക്കാനായിട്ട് അവർ നോക്കുന്നില്ല. അവർക്ക് ഓരോരോ ഫാമിലി ആയപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി. അതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ തനിയെ നമ്മുടെ ഗാന്ധി ഭവനിലോട്ട് കയറിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവരും മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ, അപ്പം അവർക്ക് അവരെ നാളെ ഈ മക്കൾ ഇറക്കി വിടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇറക്കി വിടില്ലെന്ന് എന്താണ് ഉറപ്പവർക്ക് പറയാനായിട്ട് പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകൾ കാണും. പക്ഷെ നമ്മളെ വളർത്തി വലുതാക്കിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മളുടെ കൈ പിടിച്ച് നടക്കാനായിട്ടൊക്കെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് കൊച്ചുമക്കളൊക്കെ ആകുമ്പോഴേക്കായിരിക്കും നമ്മളുടെ ആ ഒരു നമ്മുടെ അപ്പൂപ്പനെ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മ എന്നൊക്കെ പറയുന്നത് കുറേ കൂടി നമ്മൾ കണക്റ്റ് ആവുന്നത് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇവർ വളർന്നു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രായം കഴിയുമ്പോഴേക്കും എന്താണ് ഇവർക്ക് പറ്റുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താണ് ഇവരുടെ കൂടെ നിൽക്കുന്ന മക്കൾക്ക് ഇവരെ നോക്കാനായിട്ട് പറ്റാത്തത്? അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയില്ലേ, ആര് ഒന്നുമില്ലെങ്കിലും വേണ്ട, ഒരു കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും വേണ്ട, ആ ഒരു ചാരുകസേരയിട്ട് പഴയ ഒരു കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു 10-20 വർഷം പിറകോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം നല്ലൊരു തറവാട്ട് വീട്, ആ ഒരു തറവാട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ചാരുകസേര, ആ ഒരു ചാരുകസേരയ്ക്കകത്ത് ഒരു അപ്പൂപ്പൻ ഇരിക്കുക, അല്ലെങ്കിൽ ആ ഒരു അമ്മൂമ്മ ഇരിക്കുക, എന്നിട്ട് ആ അതിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്, അവരിയ്ക്കുന്നതിൻ്റെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട, അവർ കസേരയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലിരുന്നാൽ തന്നെ, ഉമ്മറത്തിരുന്നാൽ തന്നെ ഒരു ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത്. കാര്യം വീട്ടിനൊരു കവലാൾ പോലെ അവരുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഇപ്പോഴത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മളുടെ ആ ഒരു പരിഗണന, കിട്ടേണ്ട പരിഗണനകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും പറയാനായിട്ട് മടിക്കേണ്ട. വിളിക്കേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 വില്ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.
1: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 1,000,000 മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഡാറ്റ എന്നത് ദേശീയ സ്വത്താണെന്നും ഭാവിയിലേക്കുള്ള വിഭവമാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും നിർദ്ദേശിച്ചു. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ അതിനെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്കിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിയമസഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ തീരുമാനം സഹായകരമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമിയും യോഗത്തിന് നേതൃത്വം നൽകി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും ജപ്പാനും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിന് ആഴത്തിലുള്ള ഉത്തരവാദിത്തം പങ്കിടുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
5: കഠിൻ സമയമേ ഭാരത് കിസി ഭീ ജരൂരി അസിസ്റ്റൻസ് റിലീഫ് ഓർ സപ്പോർട്ട് പ്രൊവൈഡ് കർനെ കെ ലിയേ പൂരി തരഹ സേ ദൃഢ സങ്കൽപിത് ഹൈ. ഹമാരെ ദോനോ ദേശോ കേ സംബന്ധ സാഹേ ലോക്താന്ത്രിക് മൂല്യോ പരസ്പര സമ്മാൻ ഓർ ഏക് പുരാനെ സിവിലൈസ്ഡ് കണക്ട് പർ ആധാരിത് ഹൈ. അഗലേ വർഷ ഹം അപ്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കേ 75 ഇയേഴ്സ് മനായേംഗേ ഓർ ഇൻ വർഷോ കേ ദൌരാൻ ഹമാരി യേ ദോസ്തി സിർഫ് ഹമാരെ ദോനോ ദേശോ കേ ലിയേ ഹി നഹീ ബൽക്കി പൂരെ ഇൻഡോ പസഫിക് ക്ഷേത്ര മേ സ്റ്റെബിലിറ്റി റെസിലിയൻസ് ഓർ റൂൾസ് ബേസ്ഡ് ഓർഡർ കാ ഏക് കോർണർ സ്റ്റോൺ ബൻ ഗയി ഹൈ.
3: ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കുയ്സുമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച ചെയ്തു. ഒക്ടോബർ 31 വരെ 1,00,000 മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 1,00,000 മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. പിഎം കുസും പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൃഷിയും സൌരോർജ്ജ ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഗ്രി വോൾട്ടൈക്സ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻസർ കീ ചലഞ്ച് സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചിലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും എൻടിഎ അറിയിച്ചു. ജെഇഇ മെയിൻ, നീറ്റ് അല്ലെങ്കിൽ യുജിസി നെറ്റ് പോലുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ എൻടിഎ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ കീ ചലഞ്ച്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും ഉദ്യോഗാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ആഗസ്റ്റ് 23 കനകക്കുന്നിൽ സമാപിക്കും. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: കനകക്കുന്നിലെ വ്യാപാരമേളയും പ്രദർശനവും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഓണാഘോഷവേദിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള യാത്രയും ഇന്നാണ് ആരംഭിക്കുന്നത്. കോവളത്ത് നിന്ന് ആരംഭിക്കുന്ന പതാകയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നാകും ഞായറാഴ്ച കനകക്കുന്നിൽ എത്തുക. തുടർന്ന് പതാക ഉയർത്തുകയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും. ഭക്ഷ്യമേളയ്ക്കും ഞായറാഴ്ച കനകക്കുന്നിൽ തുടക്കമാകും. തിങ്കളാഴ്ചയാവും വാരാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുക.
3: ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പറായ 1349 9846200 എന്ന നമ്പറിലോ അറിയിക്കാം. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബി ഡബ്ല്യു എഫ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ചൈനീസ് സഖ്യവും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനയുടെ ജിയ ഇ ഫാൻ, ഷാങ്ഷു സിയാൻ എന്നിവരെ നേരിടും. FIS ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. ഹീലിംഗ് ത്രൂ മെമ്മറി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം കാമറൂൺ പതാക വഹിച്ച ചരക്ക് കപ്പൽ കടക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. മെഗാദിഷുവിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന തുർക്കി നിർമ്മിത ആയുധങ്ങളും അത്യാധുനിക വാർത്താവിനിമയ സാറ്റലൈറ്റ് ഉപകരണങ്ങളുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദ സഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. ബി ഡബ്ല്യു എഫ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും. അതെങ്ങനെ? മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.
4: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
7: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
6: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
7: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സെൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങൾ നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്പ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ അർഷേ സുമയ. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആയി നമ്മൾ ആചരിക്കുന്നൊരു ദിവസമാണ്. നമ്മുടെ വീട്ടിലെ പഴയ തലമുറ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പഴയ തലമുറയാണ് അല്ലേ. ഇത് വെറും വയോജനങ്ങളെ ബഹുമാനിക്കണം എന്ന രീതിയിൽ മാത്രം നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കഥകൾ അറിയുന്ന ഒരാളുണ്ടാകും അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തെ ഓരോ കുസൃതിയും ഓർത്ത് വെച്ച ആളുകളുണ്ടാകും. നമ്മൾ മറന്നുപോയ നമ്മുടെ പഴയ ശീലങ്ങൾ പോലും ഓർമ്മിപ്പിക്കുന്ന ഒരാളുണ്ടാകും. അതാണ് നമ്മളുടെ വീട്ടിലെ മുതിർന്നവർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ അവരുടെ കഥകൾ കേൾക്കാൻ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? നമുക്ക് പണ്ട് കുടുംബത്തിൽ മുതിർന്നവർക്കുണ്ടായിരുന്ന സ്ഥാനം ഇന്നെങ്ങനെയാണ് ഇത്രത്തോളം മാറിയിരിക്കുന്നത്? ടെക്നോളജി അറിയാത്തത് കൊണ്ട് അവർ ഔട്ട്ഡേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഏറ്റവും കൂടുതൽ നല്ല, അതായത് അപ്കമിങ് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിവും ബോധവും ഉള്ളവർ തന്നെയാണ് നമ്മളുടെ മുതിർന്നവരെന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കഥകൾ കേൾക്കുന്നത് കുട്ടികളുടെ ആ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിനും കുടുംബ ബന്ധങ്ങൾക്കും അങ്ങനെ വലിയൊരു സഹായമാണ്. അവർക്ക് പണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കുറച്ച് സമയം മതി എന്നൊരാശയം മാത്രമാണ് അവർക്കുള്ളത്. ഒരു ഫോൺ കോൾ, കൂടെ ഇരുന്നൊരു ചായ കുടിക്കാനോ അവരുടെ പഴയ കഥകളൊക്കെ കേൾക്കാനോ, ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ബിസിയാകുമ്പോൾ അവരുടെ ഏകാന്തത എത്രത്തോളം അങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത്. വയസ്സായാൽ അവരുടെ തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില കുറയേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിൽ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ കൈപിടിച്ചത് അവരാണ്. ഇന്ന് അവർ പതുക്കെ നടക്കുമ്പോൾ അവരുടെ കൈ പിടിക്കാൻ നമ്മൾക്ക് സമയമുണ്ടോ? നമ്മുടെ ആദ്യ വാക്കുകൾ കേട്ട് സന്തോഷിച്ചവരാണ് ഇന്ന് നമ്മൾ പറയുന്ന രണ്ട് വാക്കുകൾ കേൾക്കുന്നതായിട്ട് അവർക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മുതിർന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ സംരക്ഷിച്ചു പോകുന്നതെന്നും അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നതെന്നും അവരെ എങ്ങനെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റാകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റാകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
10: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
11: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
12: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
11: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
12: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർഷേ സുമയയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്, അവരോടൊപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ എന്താണ്. ഇന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മളുടെ പാസഞ്ചേഴ്സിലെ സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടോ? അപ്പം നമ്മുടെ പാസഞ്ചേഴ്സിലൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ആണ്, അവർക്കുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് കേട്ടോ. അപ്പം അവരെയൊക്കെ ഒന്ന് വിളിക്കുക, വിളിച്ചൊന്ന് സംസാരിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. പ്രായം കൂടുന്നത് ജീവിതത്തിൻ്റെ അവസാനമാണോ? ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും സ്നേഹവും നമ്മളിലേക്ക് കൈമാറാനുള്ള മറ്റൊരു ഘട്ടമാണല്ലേ. നമ്മൾക്ക് അവർ നൽകിയ ബാല്യകാലം തിരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവരുടെ ഇന്നത്തെ ദിവസങ്ങളിൽ കുറച്ച് സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ മാത്രമാണ് നമ്മളൊരു പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കാര്യം മറ്റ് ഒരാളുടെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ പറഞ്ഞു തന്നാൽ അത് നമ്മൾക്ക് കുറച്ചും കൂടി മനസ്സിലാവേണ്ടതും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് കണക്ട് ചെയ്യാൻ പറ്റേണ്ടതും ആവണം അല്ലേ. ഇന്ന് പല വീടുകളിലും അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വീട്ടിലുണ്ട്. പക്ഷെ അവരോട് സംസാരിക്കാൻ തന്നെ ആർക്കും അധികം സമയം ഒന്നും എടുക്കുന്നില്ല. മക്കൾ ജോലി തിരക്കിൽ, കൊച്ചുമക്കൾ ഫോണിൽ, അങ്ങനെ ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ചിലർക്ക്, മുതിർന്നവർക്ക് തോന്നാം ഞാനിവിടെ ഉണ്ടെന്ന്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അവർക്ക് ആവശ്യം എപ്പോഴും വലിയ സമ്മാനങ്ങളല്ല. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുക, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുക, അവരുടെ പഴയ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുക. നമുക്കത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അവർക്ക് അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് സ്മാർട്ട് ഫോണ്, UPI, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മളുടെ വീട്ടിലെ മുതിർന്ന ഒരാൾ ചോദിച്ചാൽ, മോനെ ഈ വാട്സപ്പിൽ ഫോട്ടോ എങ്ങനെ അയക്കും, നമ്മൾ പറയുന്നത് എന്തായിരിക്കും, അയ്യോ ഇതുപോലും അറിയില്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും അല്ലേ. അപ്പം അങ്ങനൊന്നും ചോദിക്കൊന്നും ചെയ്യരുത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരം മോളെ.
4: നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ.
5: ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പം ഒരു മുതിർന്നവർ ഒരു വീട്ടിലുള്ളത് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ വലിയ വില പിടിപ്പുള്ളത് ഒരു സാധനം പോലെ. അവരുടെ അറിവ് ഒരിക്കലും നമുക്കുണ്ടാകത്തില്ല. അവരെന്ന് പറയുന്നത് ഒരു വീട്ടിന്റെ ഒരു കുടുംബനാഥനായിട്ടിരുന്ന ഒരു വീടിനെ നയിക്കാൻ കൊള്ളാവുന്നവരാണ് ഈ മുതിർന്ന പൗരന്മാര്. ചിലപ്പോ അവരുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരും. ഇപ്പൊ എന്ന് പറയുമ്പം നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. നമുക്കായാലും മറ്റൊരുത്തർക്കും എല്ലാം ഉണ്ടാകുന്ന ഓരോ വേദന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവര് ഈ മുതിർന്നവരോട് ഇങ്ങനെ പെരുമാറി കാണിക്കുന്നു മറ്റുള്ളവരെ, അവരെ അത് കണ്ടു വേണം മനസ്സിലാക്കാൻ. ഇത് അവരുടെ കുറ്റവും കുറവും അല്ലെ, മുത്തച്ഛൻ എങ്ങനെ, മുത്തച്ഛൻ ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ, പ്രായമുള്ളവരെ പറ്റി ഒരിക്കലും ചെറിയ ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കരുത്. ഇത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ മക്കളെയും പിടിച്ചിരുത്തി മറ്റുള്ളവരെയും പിടിച്ച് അവരെങ്ങനെ ഇങ്ങനെ ക്ലാസ് കൊടുത്തു കഴിയുമ്പോൾ ഇവരിത് വെച്ച് അങ്ങ് മുതലാക്കും കുഞ്ഞുങ്ങൾ. ഒന്നാമത് ഇപ്പോഴത്തെ പരിസരബോധം ഒന്നുമില്ല, അമ്മയെ അച്ഛനെ മുതിർന്നവരെ ഒന്നുമല്ല, അവർക്ക് ഫോണിന്റെ ഒരു കളിക്ക. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മള് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കണം ആ വീട്ടിലെ ഗ്രഹനാഥൻ ആരാണ്. ആ ഗ്രഹനാഥന് കൊടുക്കുന്ന വിലയാണ് നമ്മുടെ വീട്ടിലുള്ളവര് പിന്നെ മറ്റുള്ളവർ ഇത് കണ്ടു കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അവരെ കറിയിലിട്ട കറിയാപ്പന പോലെ നേരത്തെ എടുത്തു കളഞ്ഞ് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കും. അപ്പൊ ഈ പൗരന് ഒരു വിലയും ഇല്ലാതെ അവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ച അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന്. ഒരു ഒരാളും ഈ മുത്തച്ഛനായാലും മുത്തശ്ശിയായാലും ഒരു മക്കളും വഴിതെറ്റിപ്പോയാനോ അല്ലെ അവര് അവരുടെ പഴയ ഒരു ജീവിത ശൈലി വെച്ച് അവര് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം അവരെ കഴിഞ്ഞേ ഉള്ളു. അത്രയും പോലും തള്ളയും തന്തയില്ല, അത്ര കയറിയില്ല നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവര്. എന്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയ്ക്കായി ഞങ്ങൾക്ക് ജീവന്റെ ജീവൻ. എന്റെ അപ്പൂപ്പനെ ഒന്നും ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതാ. നമ്മൾ ഇന്നും മരിച്ചുപോയെങ്കിലും ആ ഒരു ആത്മാവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. പക്ഷെ നമുക്കും കിട്ടുന്നുണ്ട് മോളെ പരിഗണന. എന്റെ മൂത്ത മോളെ രണ്ട് മക്കളുണ്ട്. നമ്മളോട് എന്ത് പറയാനും മറ്റുള്ളവരും ഉണ്ടെങ്കിൽ ഈ രണ്ട് ആൺപിള്ളേരും എവിടെ പോയാലും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയാനും നമ്മളോട് ചോദിക്കാനും ഒരു പ്രത്യേകതയാണ് മോളെ. അത് നമ്മുടെ തലയിലുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുന്ന മാന്യതയാണ് ആ മക്കൾ വന്നുപോലെ. അമ്മാമ്മയ്ക്ക് ഒരു വിലയുണ്ട്, എന്റെ അപ്പൂപ്പനൊരു വിലയുണ്ട്. അവര് പറയുന്നതിനപ്പുറത്തോട്ട് ആവശ്യമില്ലാത്തതിന് പോകരുത്. ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല. നമ്മളെ മക്കൾ നല്ല രീതിയിൽ വരാനല്ല പറയത്തോട്. അവര് കാണിക്കുന്ന അതേ പറ്റിന് അവരെ പിടിച്ച് വലിച്ചഴിക്കും. അത് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നതാ. അല്ലാതെ ഒരു ഒരു കുടുംബത്തിൽ ഒരു രഘനാഥനും ഒരു രഘനാഥയും ഉണ്ടെങ്കിൽ മുതിർന്നവര് അവര് ഏറ്റവും ആ കുടുംബത്തിന്റെ വിളക്ക. ഏറ്റവും കൂടുതൽ അവിടുത്തെ ഈ ഗ്രഹനാഥന്മാരെയാണ്, ഗ്രഹനാഥൻ പറഞ്ഞ് മുതിർന്നവരെ നമ്മൾ ഏറ്റവും മാനിക്കണം. ഇനിയുള്ള
4: അതായത് നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞു അല്ലേ. അതായത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് എന്താ നമുക്ക് നമ്മളുടെ വീട്ടിൽ മുതിർന്നവരുണ്ട് എന്ന് പറയുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. അപ്പോൾ ഐശ്വര്യത്തെ നമ്മൾ സംരക്ഷിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9544740091. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ.

0: മൈജി ഫ്യൂച്ചറില്
1: എന്താ ഇത്ര അത്യാവശ്യം?
0: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: മലയാളി കണക്റ്റ് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
10: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
11: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
12: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
11: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
12: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചേ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുതിർന്നവരെ പറ്റിയിട്ടാണ്. ഇന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവരുടെ കുറച്ച് കൺസിഡറേഷനുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ആ സംശയങ്ങളൊക്കെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തീർത്തു കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
5: ഹലോ. നമസ്കാരം.
4: നമസ്കാരം.
5: ഇന്നത്തെ വിഷയത്തെ പറ്റി പറയുകയാണെങ്കിലേ, എന്റെ ഒരു കാഴ്ചപ്പാടില് വയസ്സെന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ എല്ലാം കൊണ്ടും. കാരണം നമ്മുടെ മക്കൾക്ക് ഇപ്പൊ എനിക്ക് എന്റെ ഉമ്മയുടെയും വാപ്പായുടെയും വാപ്പായും ഉമ്മായും ഒന്നും കൊണ്ടുനടക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് എന്നെ കൊണ്ടുനടക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അവരുടെ കൈ പിടിച്ചാൽ നടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം അവരൊക്കെ അങ്ങ് അവശതയായിരുന്നു. ഞാൻ ജനിച്ചു വന്നപ്പോഴേ അവരങ്ങ് അവശതയായി. എന്റെ ഉമ്മാടുമ്മ നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ വാപ്പാടുമായി അതുപോലൊക്കെ തന്നെ ഒന്നും എങ്ങും പോകാനും വരാനും ഒന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലൊന്നും ആയിരുന്നില്ല. അവർ നടക്കാനും ഒന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ കണ്ടടം മുതല്. പിന്നെ എന്റെ വല്യമ്മ മിക്കവാറും എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തുമായിരുന്നു. അന്നേരം ഞാൻ എപ്പോഴും ഈ മുടി അഴിച്ചിട്ടുണ്ടാണ് നടക്കുന്നത്. എനിക്ക് കെട്ടിവെക്കുന്ന ഇഷ്ടമല്ലായിരുന്നു എന്റെ കുഞ്ഞുനാളില്. എനിക്ക് അന്നേ ഇഷ്ടം പോലെ മുടിയുണ്ട്. അത് എന്റെ ഉമ്മയുടെ കരവരുത് തന്നെയാണ്. എന്റെ കല്യാണം വരെയും എന്റെ മുടി സൂക്ഷിച്ചിരുന്നത് എന്റെ ഉമ്മ തന്നെയായിരുന്നു. അതോടൊപ്പോഴും ആ മുടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്നേരം എന്നെ വഴക്ക് പറയായിരുന്നു. മുടി അഴിച്ചിരുന്നതിന് എന്നെ വഴക്ക് പറയുമായിരുന്നു. കാരണം പണ്ടുള്ളവരെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ വളർന്ന് ജീവിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനെ ഒന്നും അവർക്ക് അവരുടെ സ്വഭാവം ഒന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് പണ്ടുള്ളവരെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. എന്റെ മക്കൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. കാരണം അവർക്ക് പിന്നെ ഹസ്ബൻഡിന് ഉമ്മച്ചാടേം വാപ്പച്ചാടേം സ്നേഹം കിട്ടാൻ പറ്റി. എന്റെ വീട്ടിലെ എന്റെ ഉമ്മാടെ വാപ്പാടെ കിട്ടില്ല. എന്റെ കല്യാണത്തിന് മുമ്പേ വാപ്പ മരിച്ചു. വാപ്പാടെ കിട്ടാൻ അവർക്ക് ഭാഗ്യമില്ലായിരുന്നു. ഉമ്മാടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ രണ്ട് മക്കൾക്കും ഇവിടുത്തെ ഉമ്മച്ചാടേം വാപ്പച്ചാടേം സ്നേഹവും തണലും കരുണ എല്ലാം കിട്ടിയാണ് അവൾ അവര് വളർന്നത്. ഉപദേശങ്ങളും എല്ലാം കൊടുത്ത് അവരെ വളർത്തിയത്. പിന്നെ എന്റെ ഇളയ മോന് വാപ്പച്ച മരിച്ച് 2 വർഷം കണക്കെയാ അവനെ ഞാൻ പ്രസവിച്ചത്. ഇപ്പോഴും അവന് വാപ്പച്ച ആരൊക്കെയോ ആയിരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ അവന് ഇപ്പോഴും നടക്കുന്നത്.
4: അതെ, നമ്മൾ അതായത് അടുത്ത ജനറേഷനും കൂടിയിട്ട് നമ്മളുടെ ആ ഒരു നമ്മളുടെ ഉമ്മ വാപ്പ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
6: ഹലോ. നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
4: നമസ്കാരം.
6: മാനുഷികമായി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൗമാരവും യൗവനവും ഒക്കെ കുറവാണ്. വാർദ്ധക്യമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ വാർദ്ധക്യത്തിലെ കാലഘട്ടമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാലഘട്ടം. ഇപ്പൊ കൗമാരം നമ്മള് ശിശു ആവുമ്പോ നമ്മുടെ അമ്മ പിടിച്ച് നടത്തുന്നു, കൗമാരമാകുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നു, യൗവനാകുമ്പോ തിളയ്ക്കുന്ന ആരോഗ്യത്തോടെ നമുക്ക് എവിടെ യാത്ര ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ ഹെൽത്തിനുണ്ട്. പക്ഷെ കൊറേ കഴിയുമ്പോൾ വാർദ്ധക്യം പിടികൂടുമ്പോൾ നമ്മുടെ ഹെൽത്ത് അങ്ങോട്ട് പണിയും കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മള് ആ ഹെൽത്ത് നമുക്ക് പ്രോബ്ലംസ് തന്നെയാന്ന് വെച്ചാൽ തേയ്മാനങ്ങളും മറ്റുള്ള പ്രശ്നം കൊണ്ടും കൊറേ വാർദ്ധക്യം ചെന്ന് കഴിയുമ്പോൾ ഒരാളുടെ സഹായമില്ലാതെ ആ ശിശുവിനെ പോലാണ്. പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ മാതാപിതാക്കള് നമ്മളെ ശിശുവിനെ പോലെ ആയി പ്രസവിച്ച് വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും ചെയ്ത് മുന്നോട്ട് നയിക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം മറന്നുപോന്നു. നമ്മളെ നാളെ വാർദ്ധക്യം ചെല്ലും, നമ്മുടെ പ്രായവും കടക്കും, നമ്മൾ ആരും ഇവിടെ നിൽക്കുന്നില്ല. എല്ലാവരും ശിശു എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകും.
7: അങ്ങനെ വരുമ്പോൾ വാർദ്ധക്യം ചെല്ലുമ്പോൾ ആ മക്കൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള കടമയുണ്ട്. സമൂഹത്തിനു കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും വാർദ്ധക്യം വളരെ മോശമായിരിക്കും. ഇപ്പം ചെറുടെ വാർദ്ധക്യം വളരെ സമാധാനവും സന്തോഷമുള്ളതായിരിക്കും. പല പല ഘട്ടങ്ങളാണ് അത്, ഏത് രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ കൂടുതലും എല്ലാം ജോലിക്കാരാണ്, ഗവൺമെന്റ് ജോലി. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പല പല ലൊക്കേഷനുകളിൽ പോയി താമസിക്കേണ്ടി വരുമ്പോൾ, ഇപ്പൊ നാല് മക്കളുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി നാല് പേര് പ്രശ്നങ്ങളാണ്. എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് ലൈഫിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ

0: കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം ഇവിടുത്തെ നമ്മുടെ കേരളത്തിലേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഓരോരുത്തർ വളരെ സ്നേഹത്തോടെ അച്ഛനെയും അമ്മയും വിളിച്ച് ലാളിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇപ്പം വരാന്നും പറഞ്ഞ് കാറിൽ ഇറക്കി വിടുന്നവരുണ്ട്. അവർ പക്ഷെ അതൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തോൽവിയാണ്. അപ്പം അവർ നാളെ അവർക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്ന അവർ ഓർക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു തന്നെ വരും. വാർദ്ധക്യം ചെന്നവരോട് കരുണ കാണിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട ലാളന കൊടുക്കണം. നാളെ നമ്മൾ ഈ സിറ്റുവേഷനിൽ വരുമെന്ന് ഇനി വരുന്ന തലമുറ ഇത് ഓർക്കണം. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യങ്ങൾ, അവരെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അവർ നമ്മുടെ അച്ഛനമ്മമാരാ, അവർക്ക് സ്ഥാനം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തോളെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.
1: അതായത് നമ്മളുടെ എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞത് കൂട്ട് ചിലവര് ഈ മുതിർന്നവര് വളരെയധികം ബാധ്യതയാണ് എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പം വരാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുപോകാം എന്ന് കരുതി പലയിടങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇവര് അവരെ കാത്തിരിക്കുകയും ഇവരവർക്ക് സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ഇവരവരെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവര് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്ന് മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരുന്നത് തുടക്കത്തിൽ വിളിച്ച് കിട്ടിയില്ല. അന്നേരം പൊതുവെ ഞാൻ ആദ്യമേ വിളിക്കാൻ ശ്രമിക്കുന്നതാണ്. അന്നേരം ആരൽപ്പം താമസിച്ചു. ഞാൻ തേവലക്കര കോളേജിൽ നിന്ന് വിളിക്കുന്നത് രാജീവ്.
1: പറഞ്ഞോളൂ.
2: തീർച്ചയായിട്ടും നമ്മള് ഈ വയസ്സ് ചെന്നവര് അല്ലെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞ ഈ വിഭജനങ്ങൾ അതേപോലെ നമ്മുടെ നാട്ടിലെല്ലാ എല്ലായിടത്തും ചർച്ചാ വിഷയമാകുന്നതാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് വിഷയവും വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിപ്പോ ഇവര് ഇപ്പൊ പുതിയ തലമുറ പറഞ്ഞു ഞങ്ങൾ പുതിയ തലമുറയാണ്, ഞങ്ങൾ ജനിച്ചയാണ്, എല്ലായിടത്തും ചെന്നിട്ട് ഏത് നിമിഷവും ഒരു മനുഷ്യനും ഈ പറയുന്നത് പോലെ പൂർവാധികം ശക്തിയോടെ ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ഈയം പാറ്റകളെ പോലെ എത്രയോ ചെറുപ്പക്കാരാണ് മരിച്ചു പോകുന്നത്. അവരുടെ അമിതമായ ആവേശം വെള്ളത്തിൽ വീണ് മരിക്കുന്നു, പിന്നെ ബൈക്കിടിച്ചു മരിക്കുന്നു. വാർദ്ധക്യം ചെന്നവര് മരിക്കത്തില്ല. അവര് നമ്മുടെ അല്പം മുമ്പ് ഒരു മാഡം പറഞ്ഞത് പക്വത അവർക്കാണ് കൂടുതൽ. അതായത് നമ്മുടെ അതിനൊരു ഉദാഹരണം പറയാം, നമുക്ക് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി താടി പഠിക്കാതാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ എന്ന് പറഞ്ഞാല് അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുടിയല്ല. ഒരു ഉദാഹരണം പറയാണ്, മുടിയും താടിയും ഒക്കെ നരച്ചിട്ടുണ്ട്. അന്നേരം ഈ നര എന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത് പക്വതയാണ്. അതായത് ഈ യൂറോപ്യൻ രാജ്യം പുരോഗമനമായ രാജ്യങ്ങളിൽ 40 വയസ്സും 50 വയസ്സും കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കും. കാര്യം അന്നേരം അവർ വിവാഹം കഴിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രായത്തിലാണ് അവർക്ക് കൃത്യമായിട്ട് തലച്ചോറിൽ ഉണ്ടാകുന്ന പക്വത വരുന്നത്. നമ്മുടെ ഇവിടുത്തെ തലമുറ നേരെ തിരിച്ചാ പറയുന്നത് ചെറുപ്പക്കാരാണ് എല്ലാം. ഈ ചെറുപ്പക്കാരെന്ന് പറയുന്ന ഒരു ജനസി എങ്ങനെ ഉണ്ടാകുന്ന പറയാ, ജനസ് പൂർവികരുടെ ജനസിൽ നിന്നാണ് ജനസി ഉണ്ടാകുന്നത്. ഏതാ, ഞാൻ വായനശീലം ഉള്ള ഒരാളായത് കൊണ്ടാ പറയുന്നത്. അല്ലെ, ഇവരീ കിടന്ന ആവശ്യം ഞങ്ങൾ ഒരു തലമുറയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പൂർവികർ അതായത് വയസ്സ് എന്നിവർ കേൾക്കണം, കേട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇയാം പാറ്റകളെ പോലെ ചാകാൻ തയ്യാറാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഇതൊക്കെ നേടിത്തന്നത് അന്നത്തെ പക്വതയുള്ള പഴയ ഒരു തലമുറയായിരുന്നു. ഏതാ, പക്ഷെ ഇന്ന് അതിൽ പറയുന്നത് ഗാന്ധിയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയല്ല, ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവൻ കൊടുത്താണ് നമുക്ക് ഇന്ന് ഈ ഭാരതമെന്ന രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നേരം പുതിയ തലമുറയും പഴയ തലമുറയും എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഒരിക്കലും വിഭജിക്കരുത്. ഞാൻ എനിക്ക് 58 വയസ്സുണ്ട്, ഞാൻ ഇന്നും പറയും എനിക്ക് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ട്. എന്തുവാ ചെറുപ്പക്കാരോട് പറയും, നമ്മൾ ചെയ്യുന്ന അത്ര ജോലി അവർ ചെയ്യത്തില്ല. ഇന്നത്തെ തലമുറ അവര് പുറകോട്ടാണ്. അവര് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കസേര ഇരുന്ന് ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അതിനകത്തിരുന്ന് ജോലി ചെയ്യാനാണ് അവർക്ക് ആഗ്രഹം. അല്ലെങ്കിൽ വെളുത്ത പളവളാന്ന് തിളങ്ങുന്ന അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ഇട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൃഷി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതായത് ഈയിടയ്ക്ക് ഞാനൊരു
1: കോമഡി മൊത്തത്തിൽ അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു വിഭാഗത്തെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാര്യം ഒരു കാർഷിക മേഖലയിലേക്കും അല്ലെങ്കിൽ തന്നെ മറ്റുള്ള മേഖലയിലേക്കും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നമ്മളുടെ നാട്ടിലുണ്ട് അല്ലെ. അതായത് ഇപ്പം എല്ലാവർക്കും എല്ലാ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും IT ഫീൽഡ് കിട്ടണമെന്നില്ല, എല്ലാവർക്കും കാർഷിക മേഖല താല്പര്യം ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ പല മേഖലകളിലായിട്ട് ഇപ്പം തന്നെ ഉണ്ട് പുതിയ ജോലികൾ കണ്ടെത്തി ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പുതിയ രീതിയിലുള്ള കാർഷിക മേഖലകളിൽ മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. എങ്ങനെ നമുക്കിപ്പം ഇപ്പൊ ഈ

0: മഷ്റൂം അഗ്രികൾച്ചർ പോലെ, അല്ലെങ്കിൽ ഡിഫൈൻഡ് പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഷ്റൂം കൃഷി ചെയ്ത പോലെ, നമ്മളുടെ ഈ കുങ്കുമപ്പൂവ്, നമ്മുടെ കാശ്മീരിൽ മാത്രം കിട്ടുന്ന കുങ്കുമപ്പൂവ് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്ത് അതിനെ വികസിപ്പിച്ചെടുക്കുന്ന, അതായത് ഒരു കൾച്ചറിൽ തന്നെ പലതരം ഈ ഒറ്റ കൃഷിയിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ വിളവെടുപ്പിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് മോഡേൺ ടെക്നോളജീസ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ രീതി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോബുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും ഇതാണ് താല്പര്യം, എല്ലാവർക്കും ഇങ്ങനെ ജോലി ചെയ്യാനാണ് താല്പര്യം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയൊന്നുമില്ല. കാര്യം പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ടോപ്പിക്കല്ല, നമ്മൾ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരെ കുറിച്ചിട്ടും അല്ല, നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ സീനിയർ സിറ്റിസൺസ്, നമ്മളുടെ മുതിർന്നവരെ എങ്ങനെ നമ്മൾ പരിഗണിക്കണം, അവരെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. വിഷയത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ഇന്ന് വിഷയം നല്ലൊരു വിഷയമാണ്. പിന്നെ നമ്മക്കാർക്കും അനുഭവങ്ങൾ വന്നിട്ടില്ല, പക്ഷെ കണ്ട അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലിപ്പണി ചെയ്തോ കഷ്ടപ്പെട്ടോ മറ്റു കാര്യങ്ങളോ ചെയ്തൊരു വീട്ടിലെ ഒരു ഗ്രഹനാഥ് മറ്റേ മക്കളുടെയും മറ്റു ആളുകളുടെ എല്ലാം നിലവാരം മാറുമ്പം അദ്ദേഹത്തിന് യാതൊരു വിലയില്ലാത്ത ഒരു രീതിയായി മാറിയിരിക്കുക. അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ, അതായത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നേരായ മാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വിഷമാവസ്ഥ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിശക്തി.
0: അതായത് നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് മുതിർന്നവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ എത്രത്തോളം ആളുകൾ അവരുടെ അച്ഛനെയും അമ്മയും പൂർണ്ണമായിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പൂർണ്ണമായിട്ട് നോക്കുന്നില്ല, ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവരെ അവരുടെ കാര്യങ്ങൾ ഒരു ഒരു ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. ആ, റേഡിയോയുടെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കാമോ?
2: റിട്ടയർഡ് ടീച്ചറാ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ സുമയ്യ ഇന്നത്തെ മറ്റേ സാധിയായിരുന്നു. ഞാൻ രണ്ടുപേരോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ മുതിർന്നവരുടെ കാര്യം കേട്ടപ്പോൾ ഞാൻ വേറൊരു ജോലിയിലായിരുന്നു. അങ്ങനെ പിന്നെ വന്ന് ഇച്ചിരി നേരം അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇത് കേൾക്കാൻ. നമ്മള് മുതിർന്നവരെ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഒക്കാത്ത സാഹചര്യങ്ങളിലും. എന്റെ അമ്മ 18 വയസ്സ് മരിച്ചു, അപ്പനെ നോക്കി. അങ്ങനെ ഒരുപാട് കഷ്ടതയിലും തിരക്കിലും ആയിട്ട് ഞാൻ ഒരു ഇവിടെ കൊണ്ടുവന്ന് എന്റെ ഫാദറിനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഇവിടെ വന്ന് എന്റെ അപ്പനെന്നും എന്റെ അമ്മയെന്നും കണ്ട് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ അമ്മയും അപ്പനെയും നോക്കി. എങ്കിലും എനിക്ക് ദൈവം തരുന്ന ആ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? എണീച്ച് നടക്കാനും സ്വയമായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശക്തി ദൈവം തരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള തിരിച്ചറിവ് കൊടുത്ത് ഈ തലമുറയെ ഒന്ന് ഉയർത്തണമേ, ദൈവം സംരക്ഷിച്ചോളണേ.
0: നമുക്ക് കൂടുതലും നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത തലമുറയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഇടവേളയ്ക്ക് സമയമായി കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് ദാണ്ട സംസാരിച്ച് നമ്മളുടെ സമയം ഇത് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾക്ക് പകരക്കാരില്ല അല്ലേ. അവരിൽ ഒരുപാട് പേരാണ് നമ്മളുടെ വീട്ടിലെ മുതിർന്നവരെന്ന് പറയുന്നത്. അവരുടെ കൈകൾക്ക് ഇന്ന് പഴയ ശക്തി ഉണ്ടാകണമെന്നില്ല, പക്ഷേ ആ കൈകൾ തന്നെയാണ് ഒരിക്കൽ നമ്മളെ സുരക്ഷിതമായി പിടിച്ചത്. അവരുടെ കണ്ണുകൾക്ക് ഇന്ന് പഴയ കാഴ്ച ഉണ്ടാകണമെന്നില്ല, പക്ഷേ ആ കണ്ണുകളാണ് ഒരിക്കൽ നമ്മെ ഏറ്റവും സ്നേഹത്തോടെ നോക്കിയത്. അതുകൊണ്ട് ഈ സീനിയർ സിറ്റിസൺസ് ഡേയിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ ഓർക്കുക മാത്രമല്ല അവരുടെ അടുത്തേക്ക് കുറച്ച് സമയം ഇരിക്കുക. കാരണം നാളെ അവരുടെ കഥകൾ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ അതാണ്ട് ഇന്ന് ഇവിടെ ഒരു സ്റ്റോപ്പിലേക്ക് നിർത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
1: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24-hour എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
13: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
14: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
15: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
16: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
17: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
18: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
19: രണ്ടും ഒരുമിച്ചായാലോ?
18: ഒരുമിച്ച് കിട്ടാനോ?
19: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
18: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
20: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
21: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
20: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
21: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
20: TNC അപ്ലൈ.
22: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
23: താൻ എന്റെ ഒപ്പം പാടോ? എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

ഹിന്ദ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. രാവിലെ എഴുന്നേറ്റ് പത്രം കയ്യിലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും നെഞ്ചൊന്ന് പിടയുന്നത് കാണാം അല്ലേ? പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി വാർത്തകൾ വായിക്കുമ്പോൾ പേടിയാണ്. അതിൽ വലിയൊരു പങ്കും നമ്മുടെ കുട്ടികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 10-ഉം 15-ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്നു. അക്രമവാസന കാണിക്കുന്ന മയക്കുമരുന്നിൻ്റെയോ ലഹരിയുടെയോ ഒക്കെ വഴിയിലേക്ക് വീണു പോകുന്നതായി നമ്മൾ അറിയുന്നതാണ് ഇന്ന് ദിനം പ്രതി നമ്മൾ കാണുന്നത്. എവിടെയാണ് നമ്മൾ തോറ്റുപോയത്? ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം? കുട്ടികൾ വളരുന്ന ഈ അക്രമവാസന നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇതൊക്കെ ഏതോ വീട്ടിലെ കുട്ടിയുടെ പ്രശ്നമല്ലേ, എൻ്റെ കുട്ടി അങ്ങനെയൊന്നുമല്ല എന്ന് അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. പണ്ട് കുറ്റകൃത്യങ്ങളല്ലെങ്കിൽ അക്രമവാസന മുതിർന്നവരുടെ ലോകത്തായിരുന്നു. എന്നാൽ ഇന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ് മുറികളിലേക്കും വീടുകളിലേക്കും കളിക്കളങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെയും ഗെയിമുകളുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുഞ്ഞുങ്ങൾ കാണുന്നതും കളിക്കുന്നതുമായ റോൾ പ്ലേയിങ് ഗെയിമുകൾ മുതൽ വയലൻസ് നിറഞ്ഞ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ വരെ അവരെ വികാരങ്ങളില്ലാത്ത മനുഷ്യരാക്കി മാറ്റുന്നു. പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് മാനുഷിക മൂല്യം, മാനവികത ചോർന്നു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കുട്ടികൾ ഇന്ന് കുട്ടികളല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. മുതിർന്നവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ അത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള അക്രമവാസന കുട്ടികളിൽ വളർന്നു വരികയാണെങ്കിൽ നമ്മുടെ സമൂഹം എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് നമുക്ക് അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം മുൻനിർത്തി മുൻപോട്ട് പോകുന്നതോടൊപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

മിഥിയൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ കുട്ടികൾ എത്രത്തോളം അതിനകത്ത് പങ്കുണ്ട് എന്ന് നമ്മൾ സ്കൂൾ കുറ്റങ്ങളിലേക്ക് പോലും എത്തുന്ന മയക്കുമരുന്ന് മാഫിയകൾ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒരു മേശയ്ക്ക് ഇരുവശത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവരുടെയും കണ്ണുകൾ സ്ക്രീനുകളിലാണ്. ഈ വിഷയം വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നുകൂടിയാണ്. ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം അക്രമാസക്തനാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അവനിൽ ഉണ്ടാകുന്ന ദേഷ്യം, നിരാശ, ഒറ്റപ്പെടൽ ഇതൊന്നും കേൾക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അത് പുറത്തു വരുന്നത് അക്രമത്തിലൂടെയൊക്കെയാണ്. അതായത് ഒരു കുട്ടിയെ വളർത്താൻ ഒരു നാട് മുഴുവൻ വേണം. കുട്ടി തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും അവന് വഴികാട്ടാനും പണ്ട് അയൽപ്പക്കക്കാരനും നാട്ടുകാരും ഒക്കെ അവകാശം ഉണ്ടായിരുന്നു. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം. ഇത് റേഡിയോ 91.2.

നാളത്തെ തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. നമുക്ക് അതിനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. വീട്ടിലെ വഴക്കുകളും അക്രമങ്ങളും കണ്ടു വളരുന്ന കുട്ടികളിൽ ദേഷ്യം ഒരു സാധാരണ വികാരമായി മാറുന്നുണ്ട്. കുട്ടികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക, ഇതൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ മാർക്കുകൾക്ക് മാത്രം പ്രാധാന്യം നൽകാതെ മൂല്യബോധവും ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഓരോ സ്കൂളിലും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ കാര്യക്ഷമമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു കുട്ടി വഴുതെറ്റുന്നത് കണ്ടാൽ അത് എൻ്റെ മകനല്ലല്ലോ എന്ന് കരുതി കണ്ണടയ്ക്കരുത്. അതിനെ സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും തടയാൻ നമ്മൾ മുന്നോട്ട് വരണം. പലപ്പോഴും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ആ വരുന്ന വ്യക്തി പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരവസ്ഥ കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. കാര്യം എന്താ? വീട്ടുകാർ തൻ്റെ മക്കളെ കണ്ണുടച്ച് വിശ്വസിക്കുകയും തിരുത്താൻ ചെല്ലുന്നവരെ തെറ്റായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. തൻ്റെ മക്കളുടെ തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ രക്ഷകർത്താക്കൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
13: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
14: യു ആർ ലിസണിംഗ് എന്റർ റേഡിയോ 91.2.
13: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
15: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
16: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
17: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
16: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
17: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
16: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
17: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
16: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
17: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
16: നടത്താം.
13: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
18: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
19: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
20: കണക്ട് ആയോ?
21: ഏയ് ആയിട്ടില്ല, വെയിറ്റ്.
11: കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
20: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: സ്റ്റേ ട്യൂൺ സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്
2: അതിനെന്താ? മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
5: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
6: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
5: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
8: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
12: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
13: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
12: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: തിരികെ വരാം. ഇതേ റേഡിയോ 91.2 നിങ്ങളോടൊപ്പം ഞാൻ ആദരയാണ്. നമ്മുടെ കുട്ടികൾ ഇന്റർനെറ്റിൽ എന്താണ് കാണുന്നത്, ആരുമായാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കേണ്ടത് അടിച്ചമർത്തലായല്ല, മറിച്ച് സംരക്ഷണമായി നമ്മൾ കാണണം. നമ്മുടെ മക്കളുടെ ഭാവിയെ നമ്മൾ ഇപ്പോൾ തന്നെ ശരിയാക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ സമൂഹം നടന്നു നീങ്ങുന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ ആയുധമോ ലഹരിയോ എത്തുന്നതിനേക്കാൾ വലിയ പരാജയം വേറെയില്ല. അതിന് കാരണക്കാർ ആ കുട്ടിയല്ല, അവന് ചുറ്റുമുള്ള മുതിർന്നവരായ നമ്മൾ തന്നെയാണെന്ന് ബോധം നമുക്കുണ്ടാകണം. ഇന്ന് തന്നെ നമുക്കൊരു മാറ്റത്തിന് തുടക്കമിട്ടാലോ? നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഫോൺ മാറ്റി വെച്ചിട്ട് മക്കളോട് കുറച്ചു നേരമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക നമ്മുടെ ഒരു ആവശ്യം കൂടിയാണെന്ന് മുൻനിർത്തി കാണുക. അവരെ സ്നേഹിക്കാനും കേൾക്കാനും ആളുണ്ടെന്ന് തോന്നൽ അവരിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. സ്നേഹവും ശ്രദ്ധയൊക്കെ നൽകിയാൽ മാറ്റിയെടുക്കാൻ കഴിയാത്തതായ ഒരു കുഞ്ഞുമില്ല. നാളെ ഒരു നല്ല സമൂഹത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം നമുക്ക് കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.
1: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC apply.
12: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
13: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
14: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
15: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
16: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
15: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
16: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
17: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
18: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

തിരികെ വരാം. ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പ്രധാനമായിട്ടും രണ്ട് വലിയ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ഇതിനെ ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം ആചരിക്കുന്ന ഈ ദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദ ആക്രമണങ്ങളെ, ജീവൻ പൊലിഞ്ഞുപോയ നിരപരാധികളെ ഓർക്കാനും അതിൽ നിന്ന് അതിജീവിച്ചവർക്ക് പിന്തുണ നൽകാനുമുള്ള ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അക്രമവും വർഗീയതയും ഒന്നിനും പരിഹാരമല്ലെന്നും സമാധാനവും സാഹോ ഭീകരവാദ ഇരകൾക്കുള്ള അന്താരാഷ്ട്ര സ്മരണാ ദിനമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിന് ആവശ്യമെന്നും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർക്കുള്ള ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ കുടുംബത്തില് സമൂഹത്തില് മുത്തശ്ശി മുത്തശ്ശന്മാരും മുതിർന്ന പൌരന്മാരും നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്ന ദിനം കൂടിയാണിത്. ജീവിതത്തിന്റെ അനുഭവ സമ്പത്തുമായി നമ്മെ വഴി നടത്തുന്ന വയോജനങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ രണ്ട് ആശയങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നു തന്നെയാണ്: മനുഷ്യത്വവും സ്നേഹവും നിലനിർത്തുക, അക്രമണങ്ങൾക്കെതിരെ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കാനും നമ്മുടെ മുതിർന്ന തലമുറയെ ചേർത്ത് പിടിക്കാനും ഈ ദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റേഡിയോ ജംഗ്ഷനിലൂടെ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ മൈജിയിലേക്ക് വിടാ,
4: ഓണ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: എന്നാ ഞാനും വരുന്നളിയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4
10: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
11: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
10: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
12: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്.
1: ഓണം ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കുകളിലാണ്. അത്തനാളിൽ മുറ്റത്ത് പെയ്ത് വീണ പൂക്കളോടെയാണ് നാം ഓണത്തെ വരവേറ്റ് തുടങ്ങിയത് അല്ലേ? ചിത്തിരിയും ചോദ്യയും കടന്ന് വരും ദിവസങ്ങളിൽ വിശാഖുവാനിഴും ഒന്തിരിക്കേട്ടെ എല്ലാം അങ്ങനെ കഴിയുമ്പോൾ നമ്മളെവിടെ എത്തും? തിരുവോണത്തിലേക്ക് അടുക്കും അല്ലേ? അത്തം മുതൽ ചോദ്യം വരെയുള്ള ദിവസങ്ങൾക്ക് ഒരുക്കങ്ങളുടെയും ഒത്തുചേരലിൻ്റെയൊക്കെ വലിയൊരു സന്ദേശം നമുക്ക് നൽകാൻ പറ്റും. എന്താണെന്നല്ലേ, ഒരു പുതിയ പ്രതീക്ഷയുടെ ആരംഭമാണ്. ഒരു വട്ടത്തിൽ കുഞ്ഞു പൂക്കളമായി നാം പൂക്കളമിടാൻ തുടങ്ങുന്നത് പൂക്കളത്തിൻ്റെ വലുപ്പം കൂടും തോറും നമ്മുടെ മനസ്സിലെ സന്തോഷവും പങ്കുവെക്കലിൻ്റെ വ്യാപ്തിയും വലുതാകും. വിപണികളും വീടുകളും സജീവമാകുന്നതോടെ ഓണാഘോഷം അതിൻ്റെ എല്ലാ നിറപ്പകട്ടിയിലേക്കും കടക്കും. അത്തം മുതൽ തുടക്കമിട്ട ഈ ഓരോ നാളുകളെയും നമ്മെ ഓർപ്പിക്കുന്നത് ഒരുമയുടെ കരുത്ത് തന്നെയാണ്. ചിങ്ങമാസത്തിലെ വെയിലിലും മഴയിലും ഒന്നിച്ച് പൂക്കൾ പറിക്കാനും പൂക്കളമൊരുക്കാനും നാം കാണിച്ച ആ കൂട്ടായ്മയാണ് ഓണത്തിൻ്റെ യഥാർത്ഥ ഭംഗി. തിരുവോണവും അവിട്ടവും ചതയുമെല്ലാം അടങ്ങുന്ന പ്രധാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ ഒരുമയുടെ സ്നേഹവും നമ്മുടെ മനസ്സുകളിൽ ഇന്നും നിലനിൽക്കട്ടെ. നാടിൻ്റെയും വീടിൻ്റെയും നന്മകൾ നിറഞ്ഞ ഈ ഓണക്കാലത്ത് നമുക്ക് കേൾക്കാം കുറേ നല്ല പാട്ടുകളുമായി. എൻ്റെ റേഡിയോ 91.2

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 Kia Seros കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. And Radio 91.2.

വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നിങ്ങളോടൊപ്പം മാതൃയാണ്. കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു അല്ലേ. ഓണം വരെ എത്തിയിരിക്കുകയാണ്. ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഈ AI ട്രെൻഡ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ AIയോടൊപ്പമാണ്. ChatGPT-യും Midjourney-യും ഒക്കെ വന്ന് നമ്മുടെ ജോലിയും പഠിത്തവും ഒക്കെ എളുപ്പമാക്കി. അതൊക്കെ കൊള്ളാം, സൂപ്പർ തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ വേറൊരു ട്രെൻഡ് കൂടി വന്നിട്ടുണ്ട്. AI ബോയ്ഫ്രണ്ടും AI ഗേൾഫ്രണ്ടും സ്വന്തമായ വികാരങ്ങളോ യഥാർത്ഥ ശരീരമോ ഇല്ലാത്ത ഒരു ഡിജിറ്റൽ രൂപത്തോട് പ്രണയം പറയുന്ന മനുഷ്യർ. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം രസകരമായിട്ട് തോന്നിയില്ലേ? എന്നാൽ ഇത് സത്യമാണ്. ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഫോണിലെ ഒരു സ്ക്രീനിലേക്ക് നോക്കി മണിക്കൂറുകളോളം സംസാരിക്കാം. വഴക്കിടില്ല, പരാതി പറയില്ല, നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാൻ ഫോണിന് സാധിക്കും. കേൾക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഒന്ന് ഓർത്തു നോക്കണേ, ഒരു ചായ കുടിക്കാൻ കൂടെ ഇരിക്കാനോ വിഷമിച്ചിരിക്കുമ്പോൾ തോളിലൊന്ന് തട്ടി സാരമില്ലടേ ഞാൻ കൂടെയുണ്ട് എന്ന് പറയാനോ ഒരു AIക്ക് കഴിയുമോ? സാങ്കേതിക വിദ്യ വികസിക്കണം, അത് നമ്മുടെ ജീവിതം എളുപ്പമാക്കും. പക്ഷേ അത് മനുഷ്യബന്ധങ്ങൾക്ക് പകരമാവരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം, പക്ഷേ ആർട്ടിഫിഷ്യൽ സ്നേഹം വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: TNC അപ്ലൈ.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നമ്മൾ ഇന്ന് കുറേയേറെ കാര്യങ്ങൾ അല്ലേ ഇങ്ങനെ സംസാരിച്ച് എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ കുരുന്നുകളെ കുറിച്ചാണ്, കുട്ടികളിൽ വരുന്ന അക്രമവാസനകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. ഡിജിറ്റൽ ലോകത്ത് വളരുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടത് കൂടുതൽ സ്നേഹവും പരിഗണനയൊക്കെയാണ്. ഒരു കേൾവിക്കാരനെയും കൂടി വേണം. അവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ തന്നെ പാതി പ്രശ്നങ്ങൾ മാറും. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓണത്തെ കുറിച്ച്, അതിന്റെ കൂടെ തന്നെ നമ്മൾ വർത്തമാന കാലത്തിലേക്ക് കണ്ണോടിച്ചു അല്ലേ. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ചും, ജോലിസ്ഥലത്തും വിദ്യാഭ്യാസത്തിലും ദിനം പ്രതിയുള്ള കാര്യങ്ങളിലെല്ലാം AI നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AI സാങ്കേതിക വിദ്യയും എത്രയൊക്കെ മുന്നേറിയാലും യന്ത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യത്വം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കിടയിലും കുഞ്ഞുങ്ങളിൽ നന്മയും സ്നേഹവും വളർത്താൻ നമുക്ക് കഴിയണം. മാവേലി നാടിന്റെ ആ പഴയ ഒരുമയും സഹോദര്യവും നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം. അപ്പോ ഇന്നത്തെ ഈ മനോഹരമായ ചിന്തകളോടെ ഞാൻ യാത്ര പറയുകയാണ്. സാങ്കേതിക വിദ്യ നമ്മെ ഭരിക്കാനല്ല, നമ്മെ സഹായിക്കാനുള്ളതാണ് എന്നോർത്തുകൊണ്ട് സ്നേഹമുള്ള ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചേട്ടാ, കഴുത്ത് പൊക്കി പിടിച്ച് ഗമേ പോകുന്നൊരു സാറുണ്ടല്ലോ.
1: ലേബർ ഓഫീസിലെ മണിയൻ സാറ്.
0: അയാള് ഫോണില് ചേട്ടനെ വിളിച്ചായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് ആരാന്ന് ചോദിച്ചപ്പം അമ്മാവനോടെ പോയെന്ന് ചോദിച്ചു. ചോദ്യം കേട്ടാൽ ഏതാണ്ട് വലിയ പോലീസ് ഓഫീസറാണെന്ന്
1: തോന്നുന്നു.
0: പാലിന് പോയെന്ന് ഞാൻ പറഞ്ഞു. തട്ടടിക്കാരൻ രാജേന്ദ്രനെ പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അയാളെ പറച്ചില് കേട്ടാലേ നമ്മൾ അയാളെ വേലക്കാരനാണെന്ന് തോന്നും.
1: വേലക്കാരോട് ധിക്കാരോട്ട് സംസാരിച്ച വിവരം അറിയും. രാജേന്ദ്രനെ പറഞ്ഞു വിടാമെന്ന് താൻ ഏറ്റോ?
0: ഞാനൊന്നും പറഞ്ഞില്ല. വലിയ ഉദ്യോഗമുള്ളവർ ആരൊക്കെ ആരെയൊക്കെ തിരക്കി ഈ കടയിൽ വരുന്നു. അവരൊക്കെ എന്ത് സ്നേഹത്തോടെയും മര്യാദത്തോടെയും വർത്താനം പറയുന്നത്.
1: അർഹത ഇല്ലാതെ കിട്ടിയ ജോലിയല്ലയോ, അതിന്റെ പൊങ്ങല.
0: രാജേന്ദ്രനെ കണ്ടാലും നമ്മൾ പറഞ്ഞു വിടരുത്.
1: ആ പണിയേ ഇല്ല.
0: ഈ പൊങ്ങിയടിപ്പ് അപ്പൂണക്കെ ചേട്ടൻ നമ്പർ എങ്ങനെ കിട്ടി?
1: ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ നമ്പർ സംഘടിപ്പിക്കാനാണോ പാട്? ഹലോ, അതെ, ആ എനിക്ക് ആ പണിയല്ല, വേണമെങ്കിൽ പോയി തിരക്ക്.
0: എന്തോ ചോദിച്ചത്?
1: രാജേന്ദ്രനെ തിരക്കിയോന്നു.
0: എനിക്ക് ചേട്ടന്റെ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു.
1: ഇനി മേലാലായി വിളിക്കത്തില്ല.
0: അയാൾ ഇതിലെ പോകുന്നത് കണ്ടാലേ ഭൂമിയുടെ താക്കോലും മുഴുവൻ അയാളുടെ കീശയിലാണെന്ന ഭാവത്തിലാ പോക്ക്.
1: അവന്റെ അച്ഛൻ സർവീസ് ഇരുന്ന് ചത്തില്ലായിരുന്നെങ്കിൽ അവൻ തേരാ പാരാ കിഴക്ക് പടിഞ്ഞാറ് നടന്നേനെ.
0: പ്രായത്തെ ബഹുമാനിക്കണ്ടായോ, ഉള്ള അഹങ്കാരി.
1: എടാ ബാല, എന്തുവാട ഞങ്ങൾ ഈ കേക്കുന്നൊക്കെ?
0: നിന്റെ സ്വന്തം ചിറ്റപ്പനായിട്ടും നീ എന്താ ഇത്തരം പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കാത്തത്?
2: അമ്മാവി, എന്റെ സ്വന്തം ചിറ്റപ്പനൊക്കെ തന്നെ അദ്ദേഹം. അതൊക്കെ ശരിയാ, വഴിക്കാണം വെച്ച് കണ്ടാ പോലും എന്നെ മേപ്പടിയാ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചോദിച്ചാ തന്നെ ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പൊക്കളയും.
0: ഓ, ചിറ്റപ്പന് പറ്റിയ ഒരു ഭാര്യയും.
2: സത്യമോ അമ്മാവി?
0: ഷുഗർ പൂർണ്ണമായി മാറുവെന്ന മരുന്ന് നെടുമങ്ങാട്ടുണ്ടെന്ന് ആരായി പ്രഭാകരൻ പുണ്ണയോട് പറഞ്ഞു കൊടുത്തത്?
2: ഈ ചോദ്യം നാട്ടുകാരെല്ലാം എന്നോട് മാറിയും തിരിഞ്ഞു ചോദിക്കുക. ഞാനെന്തോ പറയാനാ?
1: ഈ അടുത്ത കാലത്തായിട്ട് നിന്റെ ചിറ്റപ്പൻ കയറി അങ്ങ് തടിച്ചായിരുന്നു കേട്ടോ.
0: അത് ഞാനും ശ്രദ്ധിച്ചു. ഒന്ന് രണ്ട് ദിവസം ഭാര്യയും ഭർത്താവും കൂടെ നടക്കാനിറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല.
2: അമ്മാവി, അവര് ദിവസങ്ങളിൽ ചിറ്റപ്പം പറമ്പിൽ വെട്ടും കളയൊക്കെയാ.
1: അത് നല്ലതാ, ശരീരം മേർക്കട്ടെ.
2: അങ്ങനെ ഒരു ദിവസം മൺവെട്ടി കാലയെ കൊണ്ട് മുറിഞ്ഞു, എന്നിട്ട് ആശുപത്രി പോയില്ല.
0: കൊള്ള, മിടുക്കരാ.
2: വിരല് പഴുക്കാൻ തുടങ്ങിയപ്പോ പോയി. അങ്ങനെ പരിശോധിച്ചപ്പോഴാ ഷുഗർ കൂടുതലാന്ന് പറഞ്ഞത്. അവിടുന്ന് മരുന്ന് കൊടുത്തു വിട്ട് മുറിവൊക്കെ ഉണങ്ങി.
1: പിന്നെ ഷുഗറിന് മരുന്ന് തുടർന്ന് കഴിച്ചോ?
2: ഇല്ല, മരുന്ന് കഴിക്കുക, ആശുപത്രി പോവുക, ഇതൊക്കെ അവർക്ക് നാണക്കേടുള്ള കാര്യമില്ലയോ അമ്മാവാ. പനി വന്നാ പോലും തീരെ നിവൃത്തിയില്ലാതായ ദൂരെ എവിടെങ്കിലും ആശുപത്രി പോവും.
1: ലിവർ വീങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും ആരും അറിഞ്ഞില്ലല്ലോ.
2: ഒരു ദിവസം കുഞ്ഞമ്മയുടെ ഓഫീസിൽ ആരാണ്ടിരുന്ന് പറഞ്ഞ് നെടുമങ്ങാടെങ്ങാട്ട് പച്ചമരുന്ന് കൊടുക്കുന്നുണ്ടെന്ന്. നാല് ബോട്ടിൽ കഴിച്ചാ പിന്നെ ജീവിതത്തിൽ വരത്തില്ലെന്ന്.
0: അത് കേട്ടപ്പോഴേ കുഞ്ഞമ്മ ചാടി വീണ് കാണും.
2: നെടുമങ്ങാട്ട വൈദ്യന്റെ മേൽവിലാസം മേടിച്ചിട്ട് ചിറ്റപ്പനുമായിട്ട് നെടുമങ്ങാട് പോയി. മൂന്ന് ബോട്ടിൽ വാങ്ങി. 200 ഗ്രാമിന്റെ ബോട്ടിലിനെ 950 രൂപയാ.
0: കാശും വണ്ടിക്കൂലിയും പോയാലും നാട്ടുകാരെ അറിയത്തില്ലല്ലോ.
2: ആദ്യത്തെ ബോട്ടിൽ കഴിച്ചപ്പോ തന്നെ ചിറ്റപ്പൻ കയറി അങ്ങ് വീർത്ത്.
0: പദ്യം വല്ലതും ഉണ്ടായിരുന്നോ?
2: അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത് ചിറ്റപ്പന്റെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ എന്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴാ.
0: അതിനിടയ്ക്ക് രണ്ട് ബോട്ടിൽ രേഖയോ അകത്താക്കിയോ?
2: ചെന്ന് കാണും. അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചിറ്റപ്പൻ ഛർദ്ദിച്ച്. അന്നേരം കുഞ്ഞമ്മ പറയുക, തണുപ്പടിച്ചതിന്റെ ആയിരിക്കും.
1: കൊള്ളാം, നല്ല കണ്ടുപിടുത്തം.
2: കുറച്ചേരം കഴിഞ്ഞപ്പോ രക്തവും ഛർദ്ദിച്ച്.
0: അത് ചൂടിന്റെ ആണെന്ന് കുഞ്ഞമ്മ പറഞ്ഞോ?
2: അന്ന് രാത്രി തന്നെ ആശുപത്രിയിലായതാ. പരിശോധനയൊക്കെ നടത്തി. അവസാനം മെഡിക്കൽ കോളേജിലെത്തി. ലിവറിന് വീക്കം.
1: വിദ്യാഭ്യാസമുള്ള രണ്ട് ദമ്പതികളുടെ ആരോഗ്യ പരിപാലനം മനോഹരമായിട്ടുണ്ട്.
2: ഇപ്പോഴും ചിറ്റപ്പനെ കാണാൻ ആരെങ്കിലും ചെല്ലുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമല്ല. വിദേശത്തുള്ള മക്കളെ ഒന്നും കാര്യങ്ങൾ അറിയിച്ചില്ല, പക്ഷേ അവരറിഞ്ഞു. മൂത്തവൻ വന്നിട്ട് നെടുമങ്ങാട്ട പച്ചമരുന്നിന്റെ ടിന്നൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു.
1: ലിവർ സംബന്ധമായ രോഗങ്ങൾ പൂർണ്ണമായി മാറാൻ ദൂരെ എവിടെയെങ്കിലും പച്ചമരുന്നുണ്ടോന്ന് അറിഞ്ഞാൽ ഇനിയും പോവും.
0: ചെളി പറ്റിയത് മറയ്ക്കാനായി ചാണകത്തിൽ ഒളിച്ചിരിക്കും ബുദ്ധിശൂന്യർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
7: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
7: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇത്തവണ അമ്മമാർക്ക് ഓണത്തിന് കുറച്ചധികം റെസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് അമ്മയ്ക്കൊരു സ്നേഹപായസം. ഇതേ 4 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ 5-ാം ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ മണക്കുന്ന ആ സൂപ്പർ ഐറ്റം ഏതാണെന്ന് അറിയാമോ? സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇഷ്ടമല്ലാത്തൊരട്ട് ആരുണ്ട്? ഇഡലി ക്കൊപ്പവും ചോറിനൊപ്പം ഒക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണല്ലോ. നമുക്ക് നല്ല സദ്യ സ്റ്റൈലില് ഒരു കിടിലൻ സാമ്പാർ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ. അധികം വളച്ചു കെട്ടലുകൾ ഒന്നുമില്ലാതെ എങ്ങനെയാണ് നല്ല നാടൻ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള തുമരപ്പരിപ്പ് നല്ല പോലെ നമുക്ക് വേവിച്ചു വെക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത്രയും തുമരപ്പരിപ്പ് എടുത്ത ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ദേ ഈ ഒരു തുമര പരിപ്പ് ഇവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികൾ അറിയാം. സാമ്പാറിനുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, തക്കാളി, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, മത്തങ്ങ, ക്യാരറ്റ്, ബീൻസ്, വെണ്ടയ്ക്ക, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ് തുടങ്ങി സാമ്പാറിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. കഷ്ണങ്ങളെല്ലാം തന്നെ ഒരേ വലുപ്പത്തിൽ അരിയാൻ നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ പല കഷ്ണങ്ങളും പല വേവുകളായിട്ട് പോകും. ഇനി നമുക്ക് നമ്മുടെ തുമരപ്പരിപ്പ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചക്കറികളും അതിനൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം കേട്ടോ. എന്റെ പച്ചക്കറിയും തുമരപ്പരിപ്പും എല്ലാം കൂടി ഇവിടെ റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞെടുത്ത് വെക്കാം. ഞാനിവിടെ പുളിയൊക്കെ പിഴിഞ്ഞെടുത്ത് വെക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയൊരു പാട്ട് കേട്ടിട്ട് വേഗം മടങ്ങിയെത്തു. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇത്തവണ നമ്മൾ കുഞ്ഞുങ്ങളാണ് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്.

0: ചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അതിനായിട്ട് നമ്മൾ തുമരപ്പരിപ്പും പച്ചക്കറിയും വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പുളിയും പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഈ പുളി പിഴിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാട്ടോ. ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് സാധാ സാമ്പാറിൽ നിന്നും ഒന്ന് മാറ്റിപ്പിടിച്ച് അല്പം തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങ തിരുമ്മിയെടുക്കാട്ടോ. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി തേങ്ങ, വറ്റൽമുളക്, മല്ലി, ഉലുവ എന്നിവ ചേർത്ത് നല്ല കടും തവിട്ട് നിറമാകുന്നതുവരെ വറുക്കുക. ഈ ഒരു മിക്സ് തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കാട്ടോ. അപ്പോഴേക്കേ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചക്കറിയും തുമരപ്പരിപ്പും എല്ലാം കൂടെ ഇനി നമുക്ക് ഈ ഒരു അരച്ചു വെച്ച തേങ്ങയും കൂടെ ഈ ഒരു പച്ചക്കറിയിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് നമുക്ക് ചാറായിട്ട് വേണം സാമ്പാറെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് സാമ്പാർ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ഈ ഒരു തിളച്ചു വരുന്ന സാമ്പാർ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് താളിക്കാം. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി എന്നിവ മൂപ്പിച്ച് ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് മാറ്റി വെക്കാട്ടോ. ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കണ്ട, കുറച്ചു നേരം ഇത് മാറ്റി വെച്ചിട്ട് നല്ല ചൂട് ചോറിനൊപ്പം പെട്ടെന്ന് കഴിച്ചാട്ടെ. എന്ത് ടേസ്റ്റ് ആണല്ലേ. അപ്പൊ എല്ലാവരും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഓണത്തിന് അമ്മമാർക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യയ്ക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ സലാം വധശ്രമക്കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000-ലധികം കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
0: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 പോയിന്റ് ഉയർന്ന് 77,614 നിഫ്റ്റി 14 പോയിന്റ് വർദ്ധിച്ച് 24,246 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 117,680 ഗ്രാമിന് 14,710 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72 നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
1: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൻ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവോണത്തിന് ഇനി 5 കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ശീലയംപെട്ടിയിലെ നൂറുകണക്കിന് ഏക്കറിലാണ് റോസ് ചെണ്ടുമല്ലി മുല്ല അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്തെ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള പിഎം ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3-ാമത് വന്ദേഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി സമയം 1:20 സെക്കൻഡ്.
5: ആവണിപ്പൊന്നു ഞാൻ

ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ

0: ആഘോഷങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: ടിഎൻസി അപ്ലൈ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഇങ്ങോട്ടാ
1: മൈ ജി ഫ്യൂച്ചറില്.
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെ സർവീസും സ്പെയർ പാർട്സും അവിടെ കിട്ടും. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: 30 കോടി

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങൾ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: Radio 91.2.

0: എത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈ ജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Radio 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 to 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കുട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: അല്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
8: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
9: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
8: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
8: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: കണക്ട് ആകുന്നു മലയാളി, കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
11: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ Institute of Medical Sciences, Chennai.

0: എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
0: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണല്ലേ. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ. എവിടെയും പൂക്കളങ്ങൾ, ഓണക്കോടികൾ, സദ്യകൾ, ഒരുക്കങ്ങൾ, പിന്നെ അതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷം ഒരുമിച്ച് കൂടുന്നതിന്റെ ഒരു സന്തോഷമാണ് അല്ലേ. ഓണം എന്നത് ഒരു ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, ഓണം വരുന്നതിന് മുന്നേയുള്ള ഈ ഒരു ദിവസങ്ങളിലാണ് ശരിക്കും ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ഓണാഘോഷത്തിന്റെ നിറവും സന്തോഷവും സംഗീതത്തിലൂടെ നമുക്ക് പങ്കുവെക്കാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം.

പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-707-912. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജിൽ ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്, ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിൻ ചേട്ടാ, ഞാൻ ശ്രീജിത്താണ്, എനിക്കൊരു പാട്ട് വേണം. ഒളിമ്പിന ധോണി ആദം എന്ന സിനിമയിലെ നിലാപ്പൈതലെ എന്ന പാട്ട് വെച്ചുതരുമോ ചോദിച്ചിരിക്കുകയാണ് ശ്രീജിത്ത്. അപ്പോൾ ശ്രീജിത്തിന് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് വെച്ചായിരുന്നായിരിക്കും. അങ്ങനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഉത്സവഗാനങ്ങൾ വോളിയം 1 ദാസേട്ടനും സംഘവും പാടിയ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന ഗാനം കേൾപ്പിക്കണമേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ബാബുരാജേട്ടൻ കൊല്ലം ആശ്രമത്തിൽ നിന്നും. നിതിന്റെ ഓണം എവിടം വരെ ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. നിതിന് ഓണാശംസകൾ നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുരാജേട്ടനും ഓണാശംസകൾ ഞാൻ തിരിച്ചു നേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം.

0: കേട്ടോ വിഷമം.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈ ജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
13: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
14: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
15: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
16: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെയുള്ള താർജ്യം നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 9544709012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ചേട്ടാ പനിയാണോ? ഒച്ചയൊക്കെ
1: അടിച്ചിരിക്കുന്നു.
0: ഓണം എവിടം വരെ ആയി? പടിവാതിക്കൽ എത്തി. ഈ ഒരു സാഹചര്യത്തിൽ ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: നമുക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു പാട്ട് തന്നെ മതി. പിന്നെ നമ്മുടെ 1990 പുറത്തിറങ്ങിയ ആവണി പൂക്കട എന്ന ആൽബത്തിലെ കതിർ എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: ഏത് പാട്ടാ കേട്ടില്ല?
1: കതിർ കതിർ കൊണ്ട് വായു.
0: കതിർ കതിർ കൊണ്ട് വായു
1: കൂട്ടി
0: ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ,
1: ശരി.
0: ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ മൈനാവപ്പള്ളിയിൽ നിന്നും ശ്രീകുട്ടിയാണ്. എന്റെ ഫ്രണ്ട് സായന്തിന് വേണ്ടി എനിക്കൊരു പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. പാട്ട്: കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിരിപ്പോൾ. ഈ പാട്ടിന് വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഖുറാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: പാട്ടുകൾ കേട്ടും പാട്ടുകൾ പറഞ്ഞു തന്നും പാട്ടുകൾക്കൊപ്പം നമ്മൾ ഇതാ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കണം നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നിതിനല്ലേ? നിതിനല്ലേ?
0: അതെ, നിതിനാണ്, നിതിനാണ്.
1: ഞാനും കൊണ്ട് ട്രൈ ചെയ്യുന്നു.
0: പറഞ്ഞോളൂ, ഇപ്പൊ കിട്ടിയില്ലേ?
1: കിട്ടി.
0: പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: അനിൽകുമാർ.
0: പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഓണമൊക്കെ അടുക്കാറായില്ലേ?
0: ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായി?
1: ഓണമൊക്കെ ഇങ്ങനെ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അടുത്തു.
0: സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ?
1: സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അമ്മേ പിന്നെ രണ്ടു പേർക്ക് കിറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കിറ്റ് സ്പോൺസറിംഗ് ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി എടുക്കണം.
0: ഭയങ്കര തിരക്കാണല്ലേ ഇപ്പം?
1: തിരക്കില്ല,
0: തിരക്കോട് തിരക്കാണ്, ഓണത്തിരക്കിലാണ്. അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ടത് നമ്മുടെ മമ്മൂട്ടിക്കാരുടെ പടത്തില് കിഴക്കും പത്ത് ദിവസം എന്ന പടത്തില്.
0: അറിയാം. പറഞ്ഞോളൂ.
1: പാതിരാക്കിളി ഓണത്തോട് ചേർന്നുള്ള
0: പാട്ടാണത്. അതെ അതെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ
1: ചേട്ടാ. ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ.
0: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഇത് നമ്മുടെ മോളെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമാണ്. മോക്കും മരുമോനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ്.
0: ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുകയാണല്ലേ.
0: നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. നമുക്കതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. ഓണപ്പാട്ടിന് താളം തുള്ളും തുമ്പപ്പൂവേ എന്ന ഗാനം വെച്ച് തരുമോ? ഇത് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയും പിന്നെ റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും മണികണ്ഠൻ സ്പിക്കിൾസിന്റെ പൊന്നോണാശംസകൾ സിന്ധു ചേച്ചി തലവിൽ നിന്ന് നേർന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ശതമാനം വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം?
7: ഓണ ഷോപ്പിംഗോ?
6: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് പാട്ടുകളെ കേട്ടിട്ട്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം ഗാനമഞ്ജരിയിലൂടെ, വിളിക്കാം അതിനായിട്ട്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700012. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: ആ നമസ്കാരം വിജയൻ ചേട്ടാ. ചായ കുടിച്ചോ? കേട്ടോണ്ടിരിക്കയാണ്. ആഹാ, ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: എനിക്ക് പാതിര കൊട്ടാരങ്ങളിൽ ആതിര പട്ടം ചൂടി വന്നുള്ളൂ.
0: പാതിര കൊട്ടാരങ്ങളിൽ ആ പാട്ടാണോ? ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇഞ്ചക്കാടൻ മത്തായി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ജഗദീഷ് സാർ അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ആണല്ലേ. ഇനി ഇതിന്റെ പേരും കൂടെ എഴുതി വെച്ചോട്ടോ. ഇനി ഇതിന്റെ പേരും കൂടെ, സിനിമയുടെ പേരും കൂടെ എഴുതി വെച്ചോട്ടോ. ഇഞ്ചക്കാടൻ മത്തായി. ഇനി ഇനി പാട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ അതുകൂടെ പറയാം.
1: ഓക്കെ,
0: ശരി ശരി. നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ ചന്ദ്രലേഖ സിനിമയിൽ അപ്പുകുട്ട തൊപ്പിക്കാര എപ്പോ കല്യാണം എന്ന ഗാനം ഹൃദയവാണി സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കൂ എന്ന് ചോദിച്ചിരിക്കുകയാണ് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. നമുക്ക് എല്ലാവർക്കും വേണ്ടി അപ്പോൾ ആ പാട്ട് കേൾക്കാം.
2: മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

1993 പുറത്തിറങ്ങിയ ഇഞ്ചിക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന സിനിമയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണ് പാതിര കൊട്ടാരങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. കെ എസ് ചിത്ര, ജി വേണുഗോപാൽ എന്നിവർ പാടി മനോഹരമാക്കി. എസ് വെങ്കടേഷനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ പാട്ട് കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ ഗാനമഞ്ചരിയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം ഗാനമഞ്ചരിയിലൂടെ. വിളിക്കൂ, അതിനായിട്ട് വിളിക്കണ നമ്പർ ഇതാണ്: 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോവാം. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. വേലു ഫ്രം മൈനാപ്പള്ളി സോങ് പൂക്കാര എന്ന പാട്ടാണ് വേണ്ടുന്നത്. സിറ്റിസൺ എന്ന സിനിമയിലെ ഈ പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് നമുക്ക്: ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് തമ്പുരാൻ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ മധുവനം പൂത്തുരഞ്ഞു എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയിൽ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കണക്ട് ആകുന്നു മലയാളി, കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
9: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
10: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
9: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
10: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം, മെസ്സേജ് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544707912. വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ സലീം ബജിക്കട.
0: ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ട ഗാനമഞ്ജരിയില്?
1: ആകാശദൂതില്
0: ഏത് പാട്ടാ വേണ്ടേ? അന്നാലും ചേട്ടൻ പറ, ചേട്ടൻ ഏത് പാട്ടാ കേൾക്കാൻ താല്പര്യം?
1: പാട്ടെങ്കിലും എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല, എല്ലാ പാട്ടും നല്ല
0: പാട്ടല്ലേ.
1: അതെന്നെ,
0: ഓക്കെ, രാപ്പാടി കേഴുന്നു എന്ന പാട്ട് വേണം അല്ലേ? ഓക്കെ ഓക്കെ, ഇത് ആർക്ക് വേണ്ടിയായിരുന്നു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്?
1: ഈ നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഞാൻ ബജ്ജിക്കടയാണ് നടത്തുന്നത്, ബജ്ജിക്കടയിൽ ഇഷ്ടംപോലെ ആളുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: എവിടെ എവിടാണ് ബജ്ജിക്കട നടത്തുന്നത്?
1: ബജ്ജിക്കട നമ്മുടെ ചാണുംകുളങ്ങരയിൽ നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് വരുമ്പോൾ പറഞ്ഞിക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞത്.
0: ആണല്ലേ. അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. എല്ലാ കസ്റ്റമറിനും വേണ്ടിയും നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, ശരി. ആണല്ലേ, വെച്ചേരാം. ശരി, നമുക്ക് ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, ഞാൻ ചന്തുവാണ്. എനിക്ക് ഗാനമഞ്ജരിയിൽ നിന്ന് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ കറുത്ത പെണ്ണെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ചന്തു. അപ്പോൾ ചന്തുവിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും ആസ്വദിക്കാം.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ പ്രിയ പ്രേക്ഷകരോടൊപ്പം ഞാൻ പാട്ടുകൾ കേട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇന്ന് ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം, നിങ്ങൾക്ക് മെസ്സേജ് രീതിയിലും പാട്ടുകൾ ചോദിക്കാൻ ഡെഡിക്കേഷൻസ് പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. നമുക്ക് മെസ്സേജ് ഉണ്ട് കേട്ടോ. ഹായ്, എനിക്ക് പൂവേ കാതൽ പൂക്കും പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഗൗരിയാണ് തഴവയിൽ നിന്നും. അപ്പോൾ ഗൗരിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ചേച്ചിയാണ് കുമരകത്ത് നിന്നും. ഹായ് ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകമാണ്. നാളെ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഞാനും എന്റെ ടീമും പങ്കെടുക്കുന്നു. ഞങ്ങളുടെ വള്ളത്തിന്റെ പേര് ചൊല്ലിക്കാടൻ എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം. ചമ്പക്കുളത്തച്ഛൻ എന്ന സിനിമയിലെ ചമ്പക്കുളത്തച്ഛൻ ഉന്നൻ പിടിപ്പിച്ച പൊന്നാഞ്ഞലി തോണിയോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഷീബ ചേച്ചി വിജയശ്രീ ലാളിതയായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
7: ഓഫർ കണ്ടിട്ട്
6: ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടുകൾ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചരിയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കൂ. വിളിക്കണം, നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ചരി, ഞാൻ സ്നേഹയാണ്, എനിക്ക് കല്യാണി സോങ് എന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സ്നേഹ. അപ്പോൾ സ്നേഹയ്ക്ക് വേണ്ടി നമുക്ക് കല്യാണി എന്ന ആൽബം പാട്ട് നമുക്ക് കേൾക്കാം. ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ ജയ ആണ്, മൈനാപ്പിളിൽ നിന്നും. എന്റെ ആർജെ സ്വാതിമുക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം ഗാനമഞ്ജരിയിൽ. പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ കണ്ണനായാൽ ദാദ വേണം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് അർജുൻ നിധിനായിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട്, അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടു എന്ന വിശ്വാസത്തോടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ ഗാനമഞ്ജരി. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബ്രോ കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: 40 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
0: ഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കണക്റ്റാകുന്നു മലയാളി, കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
6: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
0: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സമ്മാനങ്ങളെ മനസ്സിലും കേറി
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
6: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25

0: ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC Apply.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: TNC അപ്ലൈ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഫാമിലി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണ ഷോപ്പിംഗ്
3: ഓഫറിനേക്കാളാ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എന്തോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: ട്രിപ്പോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.